തീർ സന്ദർഭഗ്രഹൻ സുധാരാ ഏത്തശ്രീ ചരിത്രോപഹയാന് ത്രയാചരിത്രേ മന്ത്രീപുപസംവാദേ ചാർ സ്വപാചരിത്ര സമാപതം സത് ശുഭം സത്.

സമദർശി ബ്രഹ്മജ്ഞാനികി ദൃഷ്ടമൃതദർശി ബ്രഹ്മജ്ഞാനി ബന്ധന്തേ മുക്ത ബ്രഹ്മജ്ഞാനികി നിർമ്മലജുക്ത ബ്രഹ്മജ്ഞാനികാ ഭോജനഗ്യാ നാനക ബ്രഹ്മജ്ഞാനികാ ബ്രഹ്മധ്യാന